ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഇന്നത്തെ പ്രഭാതം ഒരു തിങ്കളാഴ്ച മോർണിംഗ് ആണ്. ഇന്നത്തെ പ്രഭാതത്തിൽ എന്താണ് എൻ്റെ ലിസ്ണേഴ്സ്, എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നു എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു, ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇന്ത്യൻ സാറും വിധുബാല മാമും കൂടെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചൊരു മൂവി. എനിക്കതിനകത്ത് ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു അംഗീകാരം ലഭിക്കുക, നമ്മളെ ഒന്ന് കൺസിഡർ ചെയ്യുക, നമുക്കൊരല്പം വാല്യൂ തരിക, നമുക്ക് വേണ്ടിയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുക. അതൊക്കെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ അതിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു മൂവി കണ്ടപ്പോൾ ഒക്കെ തോന്നിയത് അത് തന്നെയാണ്. ശരിക്കും ആ ഒരു ലേഡി ക്യാരക്ടറിന് ശരിക്കും ഒരു അംഗീകാരം ഒന്നും 52 വയസ്സ് വരെ ലഭിക്കാതെ വന്നിട്ട് പിന്നീട് ലൈഫിൽ വാരണാസിയിൽ വെച്ച് കാണുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു വാലിഡേഷൻ, ആ ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു റെക്കഗ്നിഷൻ, അവരുടെ ലൈഫിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ദിവസം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് അംഗീകരിക്കാൻ ശ്രമിച്ചോളൂ, കാശ് ചെലവൊന്നും ഇല്ലല്ലോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് വെലിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ വീട്ടിലുണ്ടല്ലോ മുഴുവൻ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാലും ആരും ഒരു നല്ല വാക്ക് പറയാറില്ലല്ലേ. പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഒരു ഗ്ലാസ് താഴെ വീണാൽ അതൊക്കെ നിന്റെ കയ്യിൽ തന്നെയല്ലേ, നിനക്ക് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചുകൂടെ എന്നൊരു ഡയലോഗ് ടപ്പേന്ന് പറഞ്ഞ് വരാറുണ്ട്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. സത്യത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അംഗീകാരം ലഭിക്കുക, റെക്കഗ്നൈസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിക്കുക എന്നൊക്കെ പറയുന്നത്. ഈ മനഃശാസ്ത്രത്തിൽ ഇതിനെ വാലിഡേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ട ഒരു ബേസിക് നെസസിറ്റി തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരാളുടെ ശ്രമങ്ങളെ, വികാരങ്ങളെ, കഴിവുകളെ ഒക്കെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മളിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്കടക്കം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു രഹസ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അതിനു മുമ്പ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: കൈകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, രണ്ട് സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, ഒന്നര കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. രണ്ട് വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ഏഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM-ൽ ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ
2: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ ആൻഡ് ദിസ് ഇസ് ദ ടൈം ഫോർ ദ SMS ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, അതും ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. എല്ലാവർക്കും

ും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒന്നെന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒന്നെന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്ട്ലി ചോദിക്കുകയാണ്, ഹൂ ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ? ഐ റിപ്പീറ്റ്, ഹൂ ഡിസ്കവേർഡ് റാബിസ് വാക്സിൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர் ஷே மீரா, ஒலி ஒன் மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூடா. எஸ், നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ടോ. അയച്ചിരിക്കുന്നത് ഐഷു ആണ്. ഐഷുവിൻ്റെ അനിയനായിട്ടുള്ള ഫായിസലിൻ്റെ ബർത്ത്ഡേ ആണ്. അനിയൻ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദർ ആണ് കേട്ടോ. സോ ഫായിസൽ കുട്ടി, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ഫായിസൽ 8th പഠിക്കുന്നത്. സോ എല്ലാവിധ ഐശ്വര്യങ്ങളും അടിപൊളിയായിട്ടുള്ള ഒരു ഇയർ ഒക്കെ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ക്രൂ മെമ്പേഴ്സും നമ്മളെ കേൾക്കുന്ന ലിസണേഴ്സും ഞാനൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിനക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ ഫായിസൽ കുട്ടി. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ഇന്നൊരു കാര്യം എൻ്റെ ലിസണേഴ്സിനോട് ചോദിക്കട്ടെ, റോഡിലൂടെ നടക്കുമ്പോൾ നമ്മളെക്കാൾ കോൺഫിഡൻസോടുകൂടി നടക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഡെഫിനറ്റ്ലി, എന്താ ഇത്ര ഡൗട്ട്? നമ്മുടെ മൊബൈൽ ഫോൺ. കാരണം നമ്മൾ അതിലിങ്ങനെ നോക്കി നടക്കാം, റോഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാറില്ല കേട്ടോ. പക്ഷേ ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കാതെ നടന്നാൽ ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു തെരുവ് നായ ആയിരിക്കാം. അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, പരിഭ്രാന്തരാവാൻ നിൽക്കണ്ട. അത് നായയുടെ ഒരു വേട്ടയാടൽ സ്വഭാവത്തിനെ വല്ലാതെ ഉണർത്താനായിട്ട് സഹായിക്കും കേട്ടോ. പകരം ശാന്തമായി നിൽക്കുകയോ പതുക്കെ പിന്നോട്ട് മാറുകയോ ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്നാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും ഫോണിലെ റീൽസ് ഒന്നും കണ്ട് നടക്കാതെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനായിട്ട് സഹായിക്കും കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കാന്തക്കണ്ണണകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുസ്.

ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരുവ് നായയുടെ ഒരു ശല്യം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പ്ലേറ്റിൽ കൈയിട്ടാൽ ഇഷ്ടമാവുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ഈ നായ്ക്കൾക്കും. ഒരു തെരുവ് നായ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴോ അതിനെ ശല്യപ്പെടുത്തുന്നത് ചിലപ്പോൾ അവർക്ക് പ്രകോപനമായിട്ടുള്ള കാര്യമായിരിക്കാം കേട്ടോ. അപ്പോൾ അവയ്ക്ക് സ്വയം പ്രതിരോധിക്കാനായിട്ടുള്ള സ്വഭാവം കൂടുതലായിരിക്കും. അതിനാൽ അവയ്ക്ക് കുറച്ച് സ്പേസ് കൊടുക്കൂ, നമുക്ക് സുരക്ഷ, അവർക്ക് സമാധാനം എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ഷാർത്ഥമാണ് അവരെ നമ്മൾ എന്തെങ്കിലും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് കുറച്ചും കൂടി ഒരു തിരിച്ചാക്രമിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുകയാണ് ഇതിൽ നിന്ന് സംഭവിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു തെരുവ് നായയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഈ തെരുവ് നായ കടിച്ച എന്ത് സംഭവിക്കും? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ തെരുവ് നായ കടിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും, ഓ ഒന്നുമില്ലാന്നേ, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ തെരുവ് നായ കടിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഈ നായ കടിച്ച ആ മുറിവ് സോപ്പും ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 15 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നീട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി റാബിസ് വാക്സിൻ ആവശ്യമെങ്കിൽ ഇമ്യൂണോഗ്ലോബിനും സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. ഒരു ചെറിയ കരുതൽ വലിയൊരു അപകടത്തെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നായ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നായ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? സിനിമയിലെ പോലെ ഹീറോയിസം കാണിക്കുക. അങ്ങനെയാണോ വേണ്ടത്? ഒരിക്കലല്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. ഈ സിനിമയിൽ നായയെ കണ്ടാൽ ഹീറോ ഒരു നോട്ടം നോക്കും, നായ പേടിച്ചു പോകും. ഇനിയിപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ ഒന്ന് നോട്ടം നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ തിരിച്ച് നായയുടെ കടി വാങ്ങിച്ചിട്ടേ പോരുള്ളൂ. നായയെ തുറച്ച് നോക്കുന്നതും കല്ലെടുക്കുന്നതും വടി വീശുന്നതും പലപ്പോഴും പ്രശ്നം കൂട്ടാനായിട്ടാണ് ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശാന്തതയാണ് ഏറ്റവും വലിയ ആയുധം. ചിലപ്പോൾ ധൈര്യം എന്നത് അലറി വിളിക്കുന്നതല്ല, സാഹചര്യം മനസ്സിലാക്കി പെരുമാറുന്നതാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരും ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ അവരുടെ ഒരു രീതി, അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് ദിൽ. ഈ തെരുവ് നായകളെ ഭയക്കേണ്ട കേട്ടോ, അതുപോലെ അവയെ നിസ്സാരമായി കാണുകയും വേണ്ട. അവയുടെ പെരുമാറ്റം മനസ്സിലാക്കുക, സുരക്ഷാ മാർഗങ്ങൾ അറിയുക, ആവശ്യമെങ്കിൽ ശരിയായിട്ടുള്ള ചികിത്സ തേടുക. ഇത്രയും ചെയ്താൽ നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും കേട്ടോ, അവയ്ക്കും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. റോഡിൽ ഇറങ്ങുമ്പോൾ ഹെൽമെറ്റിനോടൊപ്പം കുറച്ച് സാമാന്യ ബുദ്ധിയും ധരിക്കാം. കാരണം സുരക്ഷ എന്നത് അപകടം വന്ന ശേഷം അന്വേഷിക്കേണ്ട കാര്യമല്ല കേട്ടോ, അത് ഓരോ ദിവസവും പരിശീലിക്കേണ്ട ശീലമാണ്. മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ, കുറേയും കൂടെ സ്മൂത്ത് ആയിട്ട് ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് ബെൽ. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടു കൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട് കേട്ടോ. സോ അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റിൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം വളരെ സിമ്പിളാണ്, അതും കുസൃതി ചോദ്യമാണ്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായതുമായിട്ടുള്ള ഒന്ന് എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം, എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒന്നെന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് പീഡിക അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങൾക്കല്ല കേട്ടോ. നീ നന്നായി ചെയ്തു, നിന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള വാക്കിനായിരിക്കും. അതിനാൽ ഇന്നൊരു ചെറിയ മിഷൻ ഞാൻ തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദമായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ കണ്ടെത്തു. അത് അമ്മയാകാം, അച്ഛനാകാം, സുഹൃത്താവാം, സഹപ്രവർത്തകനോ പ്രവർത്തകയോ ആവാം, അല്ലെങ്കിൽ ദിവസവും ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ആകാം. അവരോട് ഇന്നൊരു നന്ദിയോ ഒരു അഭിനന്ദനമോ പറയൂ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് അവർക്ക് ഏറെ നാളായി കേൾക്കാൻ കൊതിച്ച അംഗീകാരമായിരിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരാളുടെ ദിവസത്തിന് കുറച്ച് വെളിച്ചം പകരാൻ കഴിയുന്ന ആളാവാട്ടോ. കാരണം അംഗീകാരം പങ്കുവെച്ചാൽ കുറയുന്ന ഒന്നല്ല, അത് ബന്ധങ്ങളെയും മനസ്സുകളെയും കൂടുതൽ മനോഹരമാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം സൈൻ ഔട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ ഓൺ മോർണിംഗ് ബെൽ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് വന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ടായിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സിലും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോന്നും സംഭവിക്കുന്നതിനും പിന്നിൽ വലിയൊരു കാരണമുണ്ടെന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത്രയും നമ്മുടെ ലൈഫിലെ ഓരോ നഷ്ടങ്ങളും സംഭവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഓരോന്ന് സംഭവിക്കുന്നതിനും പുറകിൽ ഓരോരോ കാരണങ്ങൾ നമ്മുടെ മുകളിലുള്ള ആൾ കണ്ടു വച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുള്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ RJ അഞ്ജലിയാണ് കേട്ടോ.

0: ചക ചകച ചൊട്ടുവ തട്ടി വെച്ച തലമുടി തെക്കങ്ങാറ്റിൽ തച്ചി തച്ചി തലമുടിനോന്ന് ചച്ചിരിക്കം ഭരിക്കാ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ചരിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ലൈഫിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. ആ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്, ഓരോ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ നല്ലൊരു നേട്ടത്തിലേക്കുള്ള കാൽവയ്പ്പുകളായിട്ട് മാറാറുണ്ട്. ലൈഫിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ആളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ സംഭവിക്കുന്ന കാര്യങ്ങളും. സപ്പോസ് നമ്മുടെ ഒരു ജോലി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്, അതുപോലും ഒരു പക്ഷേ നമ്മളെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഭാവിയിൽ എത്തിക്കാനാണെങ്കിലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായിട്ടുള്ളത് എന്താണ്? കറക്റ്റായിട്ട് ഉത്തരം ക്ലിക്ക് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. Stay tuned on my radio 9TFO. കേട്ട് കൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മള് അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങള് നമുക്ക് ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആണല്ലേ. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലാത്ത എന്നാ കൂട്ടാനൊക്കെ വറുത്തിടാനായിട്ട് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്, ഉലുവ. കാളനിലായാലും സാമ്പാറിലായാലും ഉലുവ വറുത്തിടുമ്പോൾ കിട്ടുന്ന ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും വേറെ ലെവലാണ്. ഉലുവ നമ്മുടെ തലമുടിയുടെ വളർച്ചയായിട്ട് റിലേറ്റ് ചെയ്തിട്ടും തലമുടി നല്ല സ്മൂത്ത് ആൻഡ് ചെയ്ത് നല്ല അടിപൊളി കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണെന്ന് നമുക്കറിയാം. ഇതൊന്നും കൂടാണ്ട് നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഉലുവ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. ഉലുവയുടെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നല്ല ചുവന്ന മുളകരച്ച മീൻകറിക്ക് അത്രമാത്രം ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം ഉലുവയാണ്. ആ ഉലുവ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മെഡിക്കലി നോക്കി കഴിഞ്ഞാൽ അത്രമാത്രം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഉലുവ കേട്ടോ. ഡൈജഷൻ ഇഷ്യൂസോ വയറ് വീർത്തുമുട്ടൽ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ അകറ്റാനായിട്ട് ഡെയിലി വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് അത്രമാത്രം ബെനിഫിഷ്യലാണ്. കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഉലുവയുടെ വിശേഷങ്ങൾ തീരുന്നില്ല, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി.

വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് തല കുത്തി മറിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. ടുഡേ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഡെയിലി ഉലുവയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിക് നിരക്ക് കൂട്ടാനും അതുപോലെ ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ തടയാനും ഹെൽപ്പ് ചെയ്യൂ. ഇത്ര ഫാറ്റിന്റെ ഡെപ്പോസിറ്റ് കുറഞ്ഞാൽ തന്നെ വെയിറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഒരു ഹാർട്ടിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഡെയിലി ഉലുവയുടെ വെള്ളം കുടിക്കുന്നത് അത്രയും ബെനിഫിഷ്യൽ ആണ്. അത് മാത്രല്ല, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് വെറും വലിയ ഉലുവ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നല്ലതാത്രേ. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ഉലുവ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഉലുവയില് ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുകയും അതുപോലെ നമ്മുടെ ഒരു ബ്രീത്തിങ് ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും. ഡെയിലി ഉലുവയുടെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റാക്കി മാറ്റും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ആന്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റ്സ് കാരണം രോഗങ്ങളെ ചെറുക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഈ ഉലുവ എന്ന് പറയുന്ന സാധനം ചില്ലറയല്ല എന്ന് മനസ്സിലായില്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്.

സെലിബ്രിറ്റീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റിലും കാണുന്ന വസ്ത്രധാരണത്തിനെ അല്ലെങ്കിൽ വസ്ത്രത്തിനെ ഉറ്റുനോക്കിക്കൊണ്ട് അതിനെ കമന്റ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളും ട്രൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവരാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലവ് ജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗായത്രി സുരേഷിന്റെ മഴ ചിത്രങ്ങളിലെ ആ ഒരു വേറെങ്ങനെയാണ്. ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ലോങ് സ്കേർട്ടും ബാക്ക് ഓപ്പൺ ബ്ലൗസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗായത്രിയുടെ മിനിമൽ ആൻഡ് ക്ലാസി ലുക്കാണ് ഇപ്പൊ തരംഗമായിട്ട് മാറിയിരിക്കുന്നത്. അത്രമാത്രം എന്താ അതിന് പ്രത്യേകത എന്നല്ലേ ചിന്തിക്കുന്നേ. സ്റ്റേറ്റ് മൈ റേഡിയോ 90 FM തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലവ് ജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർ ജി അഞ്ജലി ആണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഗായത്രി സുരേഷിന്റെ പുതിയ ആ ഒരു ലുക്കിന്റെ കാര്യമായിരുന്നു. ഹാർട്ട് ഷേപ്പ് നെക്ലൈനും കോൺട്രാസ്റ്റ് റെഡ് പൈപ്പിംഗ് ഡീറ്റെയിലും ചേർന്നിട്ടുള്ള ബ്ലൗസ് ലുക്കിന് ബോൾഡും എലഗന്റും ആയിട്ടുള്ള ഒരു ഭാവമാണ് നൽകുന്നത്. നല്ല ഫ്ലെയറി ആയിട്ടുള്ള ബ്ലാക്ക് സ്കേർട്ടും അതിന്റെ വീതിയേറിയിട്ടുള്ള റെഡ് ഹെം ലൈനും ഔട്ട്ഫിറ്റിനെ കൂടുതൽ അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക ചെയ്തേ. അതിന്റെ കൂടെ തന്നെ ആളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഷോളിനും പ്രത്യേകത ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിന് റെഡ് കളർ ബോർഡർ ലൈൻ വരുന്ന ആ ഒരു ഷോളില് ത്രൂ ഔട്ട് ഗോൾഡൻ കളറിലുള്ള കുഞ്ഞി കുഞ്ഞി ഡിസൈനുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ആക്സസറീസ് ആണ് അതിലും വലിയൊരു സംഭവം. ചുവന്ന കുപ്പിയോളകളും മിനിമൽ ആഭരണങ്ങളും നേർത്ത അരഞ്ഞാണവും കൂടി ആയിപ്പോണ്ടല്ലോ. സിമ്പിൾ മേക്കപ്പും ആ ഒരു ബേബി ഹെയർ സ്റ്റൈലും ഗായത്രിയുടെ ലുക്കിനെ കൂടുതൽ അങ്ങനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു ലുക്ക് ഇനി കുറെ പേര് ട്രൈ ചെയ്യാനായിട്ട് എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ബ്ലാക്ക് റെഡ് കോംബോ എന്നുള്ളത് എല്ലാവർക്കും അത്രമാത്രം ഇഷ്ടമുള്ള കളറാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. സംഭവം ചെയ്യാൻ നല്ല എളുപ്പമാണ്, ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഡേറ്റ്സ് കുരുകളഞ്ഞതും അതുപോലെ തന്നെ ചെറുപയറ് പരിപ്പും പൊട്ടുകടലയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും സ്വല്പം നെയ്യും ചേർത്ത് അതിനകത്ത് വേവിച്ചെടുക്കുക. വേവിച്ചെന്ന് ആറി വരുമ്പോൾ സംഭവം മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. സ്വല്പം നെയ്യ് പാനിലേക്ക് ഒഴിച്ചിട്ട് ഈ അരച്ച സാധനം ചേർത്ത് സ്വല്പം ഏലക്കാപ്പൊടി കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് മധുരത്തിന് ശർക്കര പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ ഹൽവ റെഡിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയം

Welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്യൂസ് ഇതുവരെയായിട്ട് മുദ്രമയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഒരു സ്പെഷ്യൽ കുസൃതി ചോദ്യമാണ്. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ളതുമായിട്ടുള്ള ഒന്നുണ്ട്. അത് എന്താണ്? എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് എന്താണ്? കറക്റ്റായിട്ട് ഉത്തരം ക്ലിക്ക് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട

நம்பர் 9072879090 9072879090 கரெக்டாயிட்ட ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടി ഇത്രയും നേരം കത്തി വെച്ചോണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സോ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കറക്റ്റ് 1 ആവാറായി. എനിക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി കേട്ടോ. പോകുന്നതിന് മുമ്പ് തുടക്കത്തിലെ പറഞ്ഞ ആ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസിന്റെ പിന്നിലും നമുക്ക് വരാതിരിക്കുന്ന നല്ല കാലങ്ങളുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അല്ലാതെ കഴിഞ്ഞു പോയത് ഓർത്തിട്ട് ഇതിങ്ങനെ വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് സിറ്റുവേഷൻ എന്താ ഇങ്ങനെയായി പോയേ, എനിക്ക് ഇത്രയും ബാഡ് ടൈം ആണോ, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകുമെന്നേ വേണം. മുന്നോട്ട് പോകുമ്പോൾ കുറേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാവും, നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷെ ഓരോ സാക്രിഫൈസും അല്ലെങ്കിൽ ഓരോ നഷ്ടങ്ങളും വളരെ വലിയൊരു നേട്ടത്തിലേക്കുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക, അപ്പം നമ്മൾ ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. Only on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ ലഞ്ച് ബ്രേക്ക് കഴിച്ചുകൊണ്ട് അർഷയും ധീരാജ് ഷാനകി ഇതോടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ ഈ ഒരു ഉച്ച നേരത്ത് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ റെഡി ആയിട്ടിരിക്കല്ലേ? ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണല്ലേ. അതായത് ചില യാത്രകൾ പുതിയ നാടുകളിലേക്കും മനോഹരമായ കാഴ്ചകളിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ചിലത് പുതിയ ആളുകളിലേക്കും അനുഭവങ്ങളിലേക്കും ഓർമ്മകളിലേക്കും നമ്മളെ കൊണ്ടുപോകും. അതുപോലെ ഓരോ യാത്രയും നമ്മളെ എന്തെങ്കിലും പുതിയതായിട്ട് പഠിപ്പിക്കും അല്ലേ, ജീവിതത്തിൽ പുതിയ നിറങ്ങൾ സമ്മാനിക്കും. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഷോയിൽ ഒരുപാട് യാത്രകളെ കുറിച്ചായാലും യാത്രകളുടെ വിശേഷങ്ങളെ കുറിച്ചായാലും മനോഹരമായ യാത്ര അനുഭവമായാലും നമ്മുടെ സിനിമാ വിശേഷങ്ങളായാലും അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരോടാവുമ്പോ പിന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ നമ്മുടെ ഈ മനോഹരമായ ഈ ഒരു യാത്രയിൽ കുറച്ചും കൂടി ഇന്ന് വകി കൂട്ടാനായിട്ട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് യെസ്. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതയാത്രകളെ കുറിച്ചാണല്ലേ. ഓരോ ദിവസം ഒരു പുതിയ വഴിത്തിരിവാണ്, ഓരോ അനുഭവവും പുതിയ പ്രതീക്ഷകളും പുതിയ പാഠങ്ങളുമാണ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക മാത്രല്ല, ആ യാത്രയിൽ നമ്മൾ വളരുന്നതും മാറുന്നതും ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണല്ലേ. ഈ ചിലപ്പോൾ നമ്മുടെ വഴികളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല, ചിലപ്പോൾ കയറ്റിറക്കങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും. പക്ഷെ ഓരോ ചുവടുകളും നമ്മളെ സ്വപ്നങ്ങളിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുന്നതാണല്ലേ. സ്വപ്നങ്ങളിലേക്ക് നമുക്ക് വേഗം തന്നെ എത്താനായിട്ട് പറ്റും, പക്ഷെ അത് നേടിയെടുക്കുക, അതിലേക്ക് ജീവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനായിട്ട് നമ്മൾ എന്ത് വേണം, കാര്യങ്ങളൊക്കെ ശ്രമിക്കണം. നമ്മുടെ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടി ആവശ്യമാണല്ലേ. സോ നമ്മുടെ ഒരു യാത്രയിലെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ അത് അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാതെ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ തട്ടിക്കളയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കളയാനെ നേരം കാണുള്ളൂ. വീണോടത്തുനിന്ന് എണീക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളവിടെ വീണ് കിടക്കുള്ളൂ എന്ന് പറയും പോലെയാണ്. സോ എത്രയൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിലെന്നെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സോ എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടി ഫ്ലഡിലുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടി ഫ്ലഡിലുള്ള അടിപൊളി പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ശരകിയാണ് നിങ്ങളുടെ കൂടെയുള്ള.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ ഇന്നത്തെ ആ സമ്മാനത്തിനായിട്ടുള്ള സെമി ആയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ യെസ് മസ് ചോദ്യത്തിന്റെ കാര്യം തന്നെയാണ്. എനിക്കറിയാം നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്താണ്, ഏതാണ് എന്ന് നോക്കാലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായ ഒന്നെന്താണ്? എല്ലാവർക്കുള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായ ഒന്ന് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് ട്ടോ. എന്തായാലും ഉത്തരമാകുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കേറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

Hey, hello, welcome back. You guys are listening to my radio 90.4. Kate, good good. Lunch break, I'm going to show you the Rajeshwanagi. Yes, I'm going to show you the cinema. ഇതൊരു സാധാരണ ക്രൈം ത്രില്ലർ മാത്രമല്ല, പോലീസ് വകുപ്പിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അധികാര പോരാട്ടവും അതുപോലെ തന്നെ അഹങ്കാരവും ബുദ്ധിപരവുമായ ഏറ്റുമുട്ടലിന്റെ കഥയാണ്. ഏതാണെന്നല്ലേ, 2024 റിലീസായ നമ്മുടെ ആസിഫ് അലിയും ബിജു മേനോനും തകർത്ത് അഭിനയിച്ച, എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലാ ഒരു സിനിമ എത്തിയിട്ടുണ്ടാവും, കാക്കി യൂണിഫോമില് അതേതാണ് എന്നൊക്കെ ആക്കിയോ. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാടുകൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദേ രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അരിശയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തലവൻ ആ ഒരു കഥയിലേക്ക് വരുമ്പോ, ഈ കഥ തുടങ്ങുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ദ്രൂഹമായ കൊലപാതക അന്വേഷണത്തിലൂടെയാണല്ലേ ഈ കേസ് അന്വേഷിക്കേണ്ടി വരുന്നത്. പരസ്പരം ഒട്ടും യോജിക്കാത്ത രണ്ട് മുതിർന്ന പോലീസ് ഓഫീസർമാരാണ്. അന്വേഷണം മുന്നോട്ട് പോകും തോറും ഓരോ തെളിവും പുതിയ സംശയങ്ങളിലേക്ക്, അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവുകളിലേക്ക് കൊണ്ടുപോകാണ്. ആരാണ് യഥാർത്ഥ കുറ്റവാളി, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാണ്. ഈ അധികാരവും അഹങ്കാരവും പ്രതികാരം നീതി എന്നിവ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണല്ലോ ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ശക്തമായ തിരക്കഥയും. അതുപോലെ തന്നെ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരുടെ മികച്ച പ്രകടനം ചേർന്ന് തലവൻ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഏതായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അരിശയന്തി രാജശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു

ഭരണകാമിതാത്തവിതരണ വിപുണചരണ കാവ്യന നഗാലങ്കാര ഭരണ ഭൂമി ജലാഗ്നിവായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദകരണ സ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യശ്വരകിയാണ്. അങ്ങനത്തെ നമ്മുടെ തലവൻ ആ ഒരു മൂവിയിലേക്കൊക്കെ വരുമ്പോ അത് കണ്ടു തുടങ്ങുമ്പോൾ ഇതൊരു സാധാരണ പോലീസ് സിനിമയാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നാം. പക്ഷേ കഥ മുന്നോട്ട് പോകുമ്പോ ഓരോ രംഗവും പുതിയ സംശയങ്ങൾ ഉയർത്തും. ആരാണ് വിശ്വസിക്കേണ്ടത്? അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് സംശയങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഈ അന്വേഷണത്തിൽ. അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ഏറ്റുമുട്ടലും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയാണ്. ഓരോ തെളിവും കഥയുടെ ദിശ മാറ്റുമ്പോൾ പ്രേക്ഷകർക്ക് അടുത്ത രംഗത്തിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ കൂടിക്കൊണ്ടേയിരിക്കും. ശക്തമായ പ്രകടനം, അതുപോലെ തന്നെ യഥാർത്ഥ ബോധമുള്ള പോലീസ് അന്വേഷണം, സസ്പെൻസ് നിറഞ്ഞ അവതരണം, അതുകൊണ്ടൊക്കെ തന്നെ ഈ അവസാനം വരെ നമ്മൾക്ക് താല്പര്യം നഷ്ടപ്പെടാതിരുന്ന് കാണാനായിട്ട് പറ്റുന്ന ഒരു മികച്ച ത്രില്ലർ അനുഭവം തന്നെയാണ് തലൈവൻ. ഏതായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങളെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മുൻപ് നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കേട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശോനകിയാണ്. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ സിനിമ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ലാസ്റ്റ് ഭാഗമാകുമ്പോ എന്തായാലും അവർ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമല്ലോ. അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ലാസ്റ്റ് ഭാഗം എല്ലാ സത്യങ്ങളും അതുപോലെ തന്നെ ഈ കുരുക്കുകളൊക്കെ അഴിഞ്ഞു വീഴുന്നുണ്ട്. യഥാർത്ഥ സംഭവങ്ങളുടെ പിന്നിലെ സത്യവും കുറ്റകൃത്യത്തിന് കാരണമായ സാഹചര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം പോലീസ് ഓഫീസർ തമ്മിലുണ്ടായിരുന്ന അധികാര പോരാട്ടവും തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒരു പുതിയൊരു അർത്ഥം നേടുകയാണ്. അവസാന ട്വിസ്റ്റ് കഥയെ കൂടുതൽ ശക്തമാക്കുകയും അതുപോലെ തന്നെ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അധികാരത്തെക്കാൾ സത്യത്തിനും നീതിക്കും വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. മുൻവിധികളും അഹങ്കാരവും ശരിയായ തീരുമാനങ്ങളെ ബാധിക്കാമെന്നും എല്ലാ തെളിവുകളും പരിശോധിക്കാതെ ഒരാളെ കുറ്റക്കാരൻ എന്ന് വിധിക്കുന്നത് അപകടകരമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സത്യം ഒരു നാൾ പുറത്തു വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്പോയിലറായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടില്ല. ഏത് അത് തന്നെ, അതുകൊണ്ട് ഞാൻ തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിസ്മയങ്ങളിൽ ഒന്നായ കിരീടം തിയേറ്ററുകളിൽ എത്തിയതിന്റെ 37-ാം വാർഷികത്തിൽ കൊച്ചിയിൽ നടന്ന പ്രത്യേക സ്ക്രീനിങ്ങിൽ ഇമോഷണൽ ആയി നമ്മുടെ സൂപ്പർ താരം ലാലേട്ടൻ. ചിത്രത്തിന്റെ പുതിയ 4K വേർഷന്റെ ട്രെയിലർ ലോഞ്ചിനിടെ നടന്ന ചടങ്ങിലാണ് സംവിധായകൻ സിബി മലയനൊപ്പം നമ്മുടെ ലാലേട്ടൻ ഓർമ്മകൾ പങ്കുവച്ചത്. കൃത്യം 37 വർഷങ്ങൾക്ക് മുൻപ് 1989 ജൂലൈ 7-നായിരുന്നു കിരീടം ആദ്യമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. തന്റെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നിമിഷമാണെന്ന്, 37 വർഷം മുൻപുള്ള അന്നത്തെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നും, ചിത്രത്തിലൊപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരെയും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു എന്ന് നമ്മുടെ ലാലേട്ടൻ കൂട്ടിച്ചേർത്തു. തന്റെ 48 വർഷം സിനിമാ ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും, തനിക്ക് ആദ്യമായി ഒരു നാഷണൽ അവാർഡ് നേടിയെടുത്ത സിനിമയാണ് കിരീടമെന്നും, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള നിമിഷമാണിത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാകുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു കൊച്ചു വർത്തമാനങ്ങൾക്കിടയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജ്യശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ മൂർച്ചയേറിയ പൊളിറ്റിക്കൽ ത്രില്ലർ വിറപ്പിച്ച നമ്മുടെ ഇന്ദ്രൻസ് അതുപോലെ തന്നെ അനന്തം കാട് എന്ന മൂവിയെ കുറിച്ചാണ്. നീറും നരയുമുള്ള കാട്, പരസ്പരം ഭയമാണ് കാടിനെ നികൂഢതയുടെ അടിസ്ഥാനം. സത്യത്തിൽ ആരാണ് ആ കാടിന്റെ രാജാവ്? അതൊരു കടങ്കഥയാണ്. ആ കടങ്കഥയുടെ പൊരുൾ തേടുകയാണ് മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന അനന്തം കാട് എന്ന സിനിമ. അധികാരം, പ്രതികാരം, മതിജീവനം, അതുപോലെ തന്നെ അനന്തം കാടിന്റെ പുതുമ്പ, ആ ഒരു കഥ പറയുന്ന പശ്ചാത്തലവും അവ പകർന്നാടുന്ന അഭിനേതാക്കളുമാണ്. പല കാലങ്ങളിൽ പലയിടങ്ങളിലാണ് സിനിമയുടെ കഥ ഇതൾ വിരിയുന്നത്. കണ്ടു കണ്ടു പോകുമ്പോൾ നടക്കുന്ന സംഭാഷണങ്ങൾ പോലും ബന്ധം പതിയെ തെളിഞ്ഞു വരും. നാടും ഭാഷയും മാത്രമേ മാറുന്നുള്ളൂ എന്നും ഏത് മണ്ണിലും നടക്കുന്ന സംഭവങ്ങൾ വെറും ആവർത്തനം മാത്രമാണെന്ന തിരിച്ചറിവിലേക്കാണ് പ്രേക്ഷകരെ അനന്തം കാട് കോട്ടിക്കൊണ്ടു പോകുന്നത്. ഏതായാലും നമ്മുടെ ഈ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ചെയ്യുന്നുണ്ട്. പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശാന്തി രാജ്യാണകിയാണ്. യെസ്, അപ്പൊ അനന്തങ്കാട് മൂവിയെ കുറിച്ച് പറയുമ്പോൾ ചിത്രത്തിൽ ശാന്തി അവതരിപ്പിക്കുന്ന കാത്തി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇവിടെ നീതിയില്ല, നിയമമില്ല, ദൈവമില്ല എന്നൊക്കെ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങുകയും മടുമ്പുകളെ പോലെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ജനതയ്ക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം. എങ്കിലും തലമുറകളായി അവർ പോരാടുന്നതും വീരത്തോടെ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നതും അവരുടെ ചെറിയ സന്തോഷങ്ങളിൽ അഭിമാനം കണ്ടെത്തി തലയെടുപ്പോടെ ജീവിച്ച് മരിക്കുന്നതും അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കമ്മട്ടിപ്പാടത്തിൽ കണ്ടത് മധ്യ കേരളത്തിലെ ഒരു നഗരനിർമ്മിതിക്ക് അപ്പുറവും ഇപ്പുറവും പെട്ടുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണെങ്കിൽ, അനന്തങ്കാടിൽ കാണിക്കുന്നത് അനന്തപുരിയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ നിണമണിഞ്ഞ ആയുധ പോരാട്ടമാണ്. ചുരുക്കി പറഞ്ഞ പൊളിറ്റിക്കൽ മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ചിത്രമാണ് ഈ അനന്തങ്കാട്. ആദിമകാലം മുതൽ തുടരുന്ന ഇരകളും വേട്ടക്കാരും തമ്മിലുള്ള പോരാട്ടം പുതിയ ചേരുവകളോടെ അവതരിപ്പിക്കുന്നതാണ് ഇവിടെ. ബാഹ്യമായ ഏറ്റുമുട്ടലുകൾക്കപ്പുറം ഇരുക്കൂട്ടരുടെയും മനോനിലയെ കൂടി അനുഭവിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ. ഭയം എന്നത് ഇരകൾ മാത്രം അനുഭവിക്കുന്ന വികാരമല്ല, ഒരു വേള വേട്ടക്കാരും രുചിക്കുന്നുണ്ട് ഭയത്തിന്റെ ഉപ്പുനീർ. അന്തിമ വിജയം ആർക്കാണെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത അത്തരമൊരു ചൊരക്കളിയുടെ പേരാണ് അനന്തങ്കാട് എന്നൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മുടെ ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ശാന്തി രാജ്യാണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: Qué infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: CID എസ്കേപ്പ്.
0: ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്തി രാജശോനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ആ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കാരണം കുറച്ച് പേരും കൂടി ഉണ്ട് ഈ ഉത്തരം അയക്കാനായിട്ട്. ഒരു ചോദ്യം ഒന്നും കൂടിയും കേൾക്കണം, ഇനി കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ദാ പിടിച്ചോ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായ ഒന്ന് എന്താണ്? എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമായ ഒന്ന് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072987090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമാകുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പടുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശോനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷേന്ദി രാജശരകിയാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയ യാത്ര ഇന്നത്തെ സ്റ്റേഷനൊക്കെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക് എടുക്കേണ്ട, ഇനി യാത്ര നാളെയാണല്ലേ. ആ ഒരു സമയം ആയിരിക്കാണ്, അതായത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാൻ റൈറ്റ് ഉണ്ട്. ഇതേ സ്റ്റുഡിയോ ഡോറിന്റെ അവിടെ കൊട്ടലൊക്കെ വന്ന് തുടങ്ങി എന്തായി എന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ഒരു ടീ ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമാകാറായി. ഒരുപാട് നേരം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആകാനായിട്ട് ഒരു ഗ്ലാസ് ചായ എന്റെ സാറി. ശരിക്കും പറഞ്ഞാല് ഈ ചായ മാജിക്കൽ ഡ്രിങ്ക് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോ ദേഷ്യം കൂടി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തോ ഈ വെള്ളം കുടിച്ചാലുണ്ടല്ലോ ഒന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കിട്ടിയ പോലെയാണ് എന്ന് പറയും. അപ്പോ എനിക്ക് എന്റെ ലിസണേഴ്സിനോട് ഇപ്പൊ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് വെള്ളവും ഫുഡും ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ലിസണേഴ്സിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. Stay healthy, stay happy, stay cool, stay tuned only on My Radio 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശരകി signing off now.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു ഗീച്ചാലോ?
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

ഹലോ ഹായ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്ന് നിങ്ങളുടെ ഒപ്പം ലിൻസൺ, നിങ്ങളുടെ സ്വന്തം RJ LJ. സമയം 7 മണിയായി, ലാസ്റ്റ് ബെഞ്ച് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? കേൾക്കുമ്പോൾ നോർമലായി തോന്നുമെങ്കിലും ഈ ചോദ്യം അത്ര നോർമലൊന്നുമല്ല. നമുക്ക് ഇന്ന് നന്നെന്ന് തോന്നിയൊരു ദിവസം പിന്നീട് മോശം ദിവസമായും, നമുക്ക് ഏറ്റവും മോശമെന്ന് കരുതിയൊരു ദിവസം പിന്നീട് നമുക്ക് ഒത്തിരി നന്മയായും ഒക്കെ വന്നിട്ടുണ്ട്. സോ ദർ ഇസ് നോ ഗുഡ് ഡേ ഓർ ബാഡ് ഡേ. എല്ലാ ദിവസങ്ങൾക്കും അതിൻ്റേതായ ഭംഗികളുണ്ട്, അതിൻ്റേതായ അഭംഗികളുണ്ട്. എങ്കിലും നമ്മൾ ആ നിമിഷങ്ങളെല്ലാം ആസ്വദിക്കുക, മുന്നോട്ട് പോവുക. ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ കുറച്ച് ഗാനങ്ങളൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ LJ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ എൽ ജെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദിവസങ്ങളെ പറ്റിയാണ്. പക്ഷേ നമ്മളെ ശരിക്കും പഠിപ്പിച്ചത് ഈ ദിവസങ്ങളുടെ അഭംഗികൾ അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. തോൽക്കാതിരിക്കുക, തോൽവികളെ അഭിമുഖീകരിക്കാതിരിക്കുക, അതാണ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ. സ്കൂളിലും കോളേജിലും ജീവിതത്തിലും ഒക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തോക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ശ്രമിക്കാതിരിക്കുക, അതാണ് എല്ലാവരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ തോൽവികളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ ദിവസങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറും, നമ്മൾ പുതിയൊരാളായിട്ട് മാറും. അതുതന്നെയാണ് പല മോട്ടിവേഷൻ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ നമ്മുടെ തോൽവികളെ നമുക്കൊന്ന് അഭിമുഖീകരിക്കാം, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം, എന്നും പുതുതായി തോൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. കുറച്ച് ഗാനങ്ങൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ LJ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ എൽ ജെ. പൗലോ കൊയ്ലോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പുസ്തകം ഏതാ? 90% പേർക്കും അത് ആൽക്കമിസ്റ്റ് ആയിരിക്കും. നിധി തേടി ഇറങ്ങിയ ആട്ടിടയൻ്റെ കഥ. പക്ഷേ എനിക്കത് ഫിഫ്ത് മൗണ്ടൈനാണ്. എല്ലാം തകർന്നു പോയൊരു നഗരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ അവശേഷിക്കുന്ന മനുഷ്യർ നടത്തുന്ന ശ്രമങ്ങളാണ് അതിൻ്റെ ഇതിവൃത്തം. നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും ഒന്നുമില്ലാതെ തകർന്നു പോയിട്ട് നമ്മളതിനെ തിരിച്ചു പിടിക്കാൻ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിനെ വീണ്ടും പുതുക്കി പണിയേണ്ടതുണ്ട്, പുതിയ കാര്യങ്ങളായി ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. സോ നമുക്കൊരു പഴയ ഇഷ്ടമില്ലാത്തൊരു ഭൂതകാലമുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി മറന്ന് പുതിയൊന്നിനെ വിശ്വസിച്ച് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ നേടിയതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടാനാകും. വീണ്ടും അല്പം പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം ആർച്ചേ എൽ ജെ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ എൽ ജെ. എത്രത്തോളം ശ്രമിക്കണം, വിജയം വരുന്നവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി എഴുതപ്പെട്ട പോലൊരു കഥയാണ് കിഴവനും കടലുമെന്ന പ്രസിദ്ധമായ പുസ്തകം. 80 ദിനങ്ങൾക്ക് ശേഷവും ഒന്നും ലഭിക്കാതെ കടലിറങ്ങേണ്ടി വരുന്ന ഒരു മുക്കുവൻ്റെ കഥ. പക്ഷേ അദ്ദേഹം നേടിയ വലിയൊരു നേട്ടത്തെ അദ്ദേഹത്തിന് ആഘോഷിക്കാൻ വേണ്ടി കഴിയാതെ വരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഞാൻ വീണ്ടും ശ്രമിക്കുമെന്നാണ്. നമ്മുടെ ശ്രമങ്ങൾ ഒടുങ്ങും വരെ നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിനവും ജയിച്ചുകൊണ്ടിരിക്കാൻ, ഓരോ ദിനങ്ങളെയും നമുക്ക് മികച്ചതാക്കാൻ നമ്മുടെ ശ്രമങ്ങൾ അവസാനിക്കാതെ നോക്കാം. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെ ലാസ്റ്റ് ബെഞ്ചിൽ യുവർ ആർ ജെ എൽ ജെ.

My Radio 90 FM கேட்டறிஞர் கூட்டுக்கூடா.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത പോരാളിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലോകത്ത് ജീവിച്ച ഒത്തിരി പേരുണ്ടായിട്ടും കായിക താരങ്ങളിൽ മഹാൻ എന്നറിയപ്പെടുന്നത് ദ ഗ്രേറ്റസ്റ്റ് മുഹമ്മദ് അലിയാണ്. ബോക്സിംഗ് റിങ്ങിൽ വീഴാതെ നോക്കി എന്നുള്ളതല്ല, തോൽവി അറിയാതിരുന്നു എന്നതുമല്ല, ജീവിതത്തെ മഹത്തരമാക്കുന്നത് മനുഷ്യത്വം നിറഞ്ഞ സമീപനങ്ങളാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത ജനതയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഭരണകൂടത്തെ പ്രചോദിപ്പിച്ച മഹാനായ മുഹമ്മദ് അലിയെ പറ്റിയാണ്. മുഹമ്മദ് അലി നമ്മളോട് പറഞ്ഞത് ഒരു ചിത്രശലഭത്തെ പോലെ പറക്കാനും കടന്നലിനെ പോലെ കുത്താനുമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ അതുപോലെയൊക്കെ നോക്കിക്കാണാം. മികച്ചതാവാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും മഹത്തരമാകാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും മഹത്തരമായതിനോട് കൂടെ നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. കുറച്ച് ഗാനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആർ ജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. ജീവിതത്തിൽ ഒത്തിരി മാറ്റി നിർത്തലുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയെ പ്രതിനിധീകരിച്ച് IAS വിജയം വരെ നേടുന്ന ഒരു സാധു മനുഷ്യൻ്റെ കഥയാണ് ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ പറഞ്ഞു വച്ചത്. സമത്വം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിറയേണ്ട ഒരു ഘടകമാണ്. അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപരിവിപ്ലവമായ മാറ്റങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന മിനി നോവൽ. നമുക്കിനിയും പുസ്തകങ്ങളെപ്പറ്റിയും പറയാം, മറ്റു കാര്യങ്ങളും കേൾക്കാം. കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ RJ LJ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. പോരാളികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കെ ജി എഫിലെ റോക്കി ബായ് പറഞ്ഞ ആ വലിയ പോരാളിയെ പറ്റി പറയാതെ നമുക്കെങ്ങനെയാണ് പോകാൻ വേണ്ടി കഴിയുക? യെസ്, അമ്മ ലോകത്തെ ഏറ്റവും വലിയ പോരാളിയാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ വരച്ചിട്ട ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ഇയാൾ ഇനിയൻ എന്ന പുസ്തകം. ഇത് ഒരു ആർജയാണ് എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ വരച്ചിടുക മാത്രമല്ല, ഓരോ സ്ത്രീയും കടന്നു പോകുന്ന പ്രസവം മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങളെ, മാതൃത്വം എന്ന് പറയുന്ന ഘടകത്തെ എല്ലാം തുറന്നെഴുതുകയാണ് കവിതകളിലൂടെ ഈ പുസ്തകം. വായന ഇഷ്ടപ്പെടുന്നവർ പൂർണ്ണമായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് യാഴിനിയൻ എന്ന ഈ പുസ്തകം. ഇത് ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ട് ഒത്തിരി പേരുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്വന്തം ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഏറ്റവും വലിയ പുസ്തകത്തെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ അംബേദ്കർ. സമത്വത്തെ എഴുതി ചേർക്കുക മാത്രമല്ല, ഭരണഘടനയിലൂടെ അത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ബി ആർ അംബേദ്കർ. അംബേദ്കർ ഇല്ലാതെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ നമുക്ക് എവിടെയും അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. സമത്വസുന്ദരമായൊരു ഭൂമിയെ സ്വപ്നം കണ്ട മനുഷ്യർക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കാതെ ആർക്കും കടന്നു പോവുക സാധ്യമല്ല. സോ കുറച്ച് ഗാനങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആർ ജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ ജയ് ഭീം. നമ്മൾ കണ്ടൊരു സിനിമയാണ്, പക്ഷേ ഇതിൽ പറയുന്ന ജയ് ഭീം എന്നത് നമ്മുടെ ബി ആർ അംബേദ്കറിനെ പറ്റിയാണ്. മാറ്റി നിർത്തപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ അതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച വളരെ കുറച്ച് ആളുകളെ ഈ ലോകത്തുള്ളൂ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രശ്നങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക മാത്രമല്ല, അതിന് പ്രതിവിധികൾ നേടുവാൻ വേണ്ടിയും ഒത്തിരി ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം സമത്വത്തെ എത്രത്തോളം മുറുകെ പിടിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ പുസ്തകങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാണ്. ആ പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി നമുക്ക് ഇനിയും സാധിക്കേണ്ടതുണ്ട്. അംബേദ്കറിനെ കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യയെ കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ കുറച്ച് ഗാനങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആർ ജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. ഒരു ടൂറ് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ. ഇതിൽ മൈസൂരാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥലം. മൈസൂരിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പാലസ് ഉണ്ട്, ഒരു സൂ ഉണ്ട്, പിന്നെ ചാമുണ്ടി ഹിൽസ് ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യക്തികളാണ്. ഭയങ്കര റൂഡായിട്ട് തോന്നുമെങ്കിലും വളരെ സ്നേഹമുള്ള വ്യക്തികളാണ് അവിടെയുള്ള ഓരോരുത്തരും. സോ നമുക്ക് ബാർഗെയിനിങ് എന്ന് പറയുന്ന സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് മൈസൂർ എന്ന് പറയുന്നത്, അത് ചുരുങ്ങിയ വിലയ്ക്ക്. പക്ഷേ ഞാൻ കാണിച്ചൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വിലപേശാൻ വേണ്ടി നിന്നു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് നഷ്ടമായത് ഒരു 500 രൂപയാണ്. അതും വാങ്ങിച്ച വസ്തു എന്ന് പറയുന്നത് ഒരു അണയുടെ ഒരു നാണയവുമാണ്. സോ ബാർഗെയിനിങ് ഒരു നല്ല സ്കില്ലാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ എവിടെ സഞ്ചരിച്ചാലും എവിടേക്ക് പോയാലും നമ്മുടെ ചെറിയ ചെറിയ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒത്തിരി മണ്ഡലങ്ങൾ നമ്മൾ പോയി പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. സോ കുറച്ച് ഗാനങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആർ ജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ എൽ ജെ. യാത്രകൾ സുന്ദരമാക്കുന്നത് കൂടെയുള്ള ആളുകളാണ്. ഞാൻ ഈ മൈസൂരിലേക്ക് പോയ രണ്ട് പ്രാവശ്യവും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പോൾ ഓരോ സുഹൃത്തുക്കളും കൊണ്ടുവരുന്നൊരു വൈബുണ്ടല്ലോ, ആ വൈബാണ് നമ്മുടെ യാത്രകളെ ത്രില്ലുള്ളതാക്കുന്നത്. യാത്രകൾക്ക് കൂടെ കൂട്ടുവാൻ വേണ്ടി പറ്റുന്ന കുറച്ച് മനുഷ്യന്മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഭാഗ്യമാണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് പേർ എനിക്ക് അങ്ങനെ കിട്ടി. അതുകൊണ്ട് എൻ്റെ ഈ യാത്ര വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. മൈസൂർ അങ്ങനെ വലുതായി കാണുവാനുണ്ട് എന്നുള്ളതല്ല, നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളുടെയും വൈബ് അനുസരിച്ചിട്ടാണ്. സോ നല്ല വൈബുള്ളവരെ മാത്രം കൂടെ കൂട്ടുക, അത് യാത്രയിലായാലും ശരി ജീവിതത്തിലായാലും ശരി. അപ്പോൾ നമുക്ക് കുറച്ച് ഗാനങ്ങൾ കേട്ടുകൊണ്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ആജെ എൽ ജെ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർജെ എൽജെ. നമ്മുടെ സമയം തീരുകയാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു സാമുറായിക്ക് ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ ഇടത് കൈയില്ല. അപ്പോൾ സാമുറായി ഈ കുട്ടിയെ വലിയൊരു പോരാളിയാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, ഇവനെ ഞാൻ വലിയ പോരാളിയായി കാണിക്കും, ഒരു കയ്യില്ലാത്ത കുഞ്ഞിന് എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ ഗുരു ഒരു ട്രിക്ക് മാത്രമാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.

കൊണ്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

കളികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി.